0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കുടമാളൂർ കെ ജനാർദ്ദനന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എച്ച് കിഷോർ മൃദംഗം, ത്യാഗരാജസ്വാമികൾ രചിച്ച ദുർമാർഗചര എന്നു തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം രഞ്ജനി, രൂപകതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to flute recital by Shri Kodamalur K. Janardhanan. He is accompanied on the violin by Shri S. R. Mahadeva Sharma and on the mridangam by Shri H. Kishore. He begins his flute recital with a composition of Saint Thyagaraja, Dur Margachara, in the Ragam Ranjani set to Rupakathalam.

0: രഞ്ജനി രാഗത്തിൽ ത്യാഗരാജസ്വാമി ഘടിപ്പിച്ച ദുർമാർഗചര എന്ന കീർത്തനമാണ് ഇതുവരെ കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദുർമാർഗചര. എന്ത് രാഗം? രഞ്ജനി. സെറ്റ് ടു രൂപകതാളം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ കുടമാളൂർ കെ ജനാർദ്ദനന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. സർവശ്രീ SR മഹാദേവ ശർമ്മ വയലിൻ, H കിഷോർ മൃദംഗം. അവസാനമായി സുരുട്ടി രാഗത്തിൽ ഒരു സ്വര പല്ലവി കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to flute recital by Shri Kodamalur K. Janardhanan. He is accompanied on the violin by Shri SR Mahadeva Sharma and on the mridangam by Shri H. Kishore. Shri Kodamalur K. Janardhanan concludes his flute recital with a swara pallavi in the ragam Suruti set to Mishra Chappu Thalam.

0: സുരുട്ടി രാഗത്തിലുള്ള സ്വരപല്ലവിയാണ് ഇപ്പോൾ കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ സ്വരപല്ലവി ഇൻ ദ രാഗം സുരുട്ടി സെറ്റ് ടു മിശ്രചാപ്പ് താളം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കുടമാളൂർ കെ ജനാർദ്ദനന്റെ പുല്ലാങ്കുഴൽ കച്ചേരി, സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എച്ച് കിഷോർ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ ശ്രീ കുടമാളൂർ കെ ജനാർദ്ദനൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ എച്ച് കിഷോർ ഓൺ ദ മൃദംഗം.
2: ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. പുരാഗം 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വെച്ചൂർ ശ്രീ സി ശങ്കർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ ടി എം അബ്ദുൾ അസീസ്, മൃദംഗം ഡോക്ടർ പി കെ മനോജ്, മുഖർശംഖ് താമരക്കുടി ശ്രീ ആർ രാജശേഖരൻ. ആദ്യം കേദാര ഗൗള രാഗത്തിൽ വർണ്ണം കേൾക്കാം, ആദ്യ താളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Music Concert by Vechur Sri C. Shankar. He is accompanied on the violin by Sri T. M. Abdulaziz, on the mridangam by Dr. P. K. Manoj, and on the morsing by Thamarakudi Sri R. Rajashekaran. He begins his music concert with a varnam in the rag Kedara Gaula, set to Adithal.

0: കേദാരഗൗള രാഗത്തിൽ വർണ്ണമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ വർണ്ണം ഇൻ ദി രാഗ് കേദാരഗൗള സെറ്റ് ടു ആദിതാൾ.
0: ഇനി മായാമാളവഗൗള രാഗത്തിൽ മൂലാധാര ക്ഷേത്രസ്ഥിത എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം ശങ്കരനാരായണൻ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹിസ് മ്യൂസിക് കോൺസേർട്ട് ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് ശങ്കരനാരായണൻ. മൂലാധാര ക്ഷേത്രസ്ഥിത ഇൻ ദ രാഗ് മായാമാളവഗൗള സെറ്റ് ടു രൂപകതാൾ.

0: ശങ്കരനാരായണൻ രചിച്ച മൂലാധാര ക്ഷേത്രസ്ഥിത എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മായാമാളവഗൗള, രൂപകതാളം.
1: യു വാർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് ശങ്കരനാരായണൻ, മൂലാധാര ക്ഷേത്രസ്ഥിത ഇൻ ദി രാഗ് മായാമാളവഗൗള, സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെച്ചൂർ ശ്രീ സി ശങ്കർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ TM അബ്ദുൾ അസീസ്, മൃദംഗം ഡോക്ടർ PK മനോജ്, മുഖർശംഖ് താമരക്കുടി ശ്രീ R രാജശേഖരൻ. ഇനി ഷൺമുഖപ്രിയ രാഗത്തിൽ ശരവണ ഭവ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Music Concert by Vechur Sri C. Shankar. He is accompanied on the violin by Sri T.M. Abdul Aziz, on the mridangam by Dr. P.K. Manoj, and on the morsing by Thamara Kudishri R. Rajashekaran. Next is a composition of Pavanasham Shivan, Sharavana Bhava, in the rag Shanmukha Priya, set to Adi Thal.

0: പാപനാശം ശിവൻ രചിച്ച ശരവണഭവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ശരവണഭവ ഇൻ ദി രാഗ് ഷൺമുഖപ്രിയ, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി സുരുട്ടി രാഗത്തിൽ അലർശേര പരിതാപം എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ പദം കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: വെച്ചൂർ ശ്രീ സി ശങ്കർ കൺക്ലൂഡ്സ് ദിസ് കർണാട്ടിക് മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, അലർശര പരിതാപം ഇൻ ദി രാഗ് സുരുട്ടി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: സുരുട്ടി രാഗത്തിൽ അലർശര പരിതാപം എന്നാരംഭിച്ച മഹാരാജ സ്വാതി തിരുനാൾ പദമാണ് കേട്ടത് മിശ്രചാപ്പത്താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, അലർശര പരിതാപം. ഇൻ ദി രാഗ് സുരുട്ടി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് വെച്ചൂർ ശ്രീ സി ശങ്കർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, വയലിൻ ശ്രീ ടി എം അബ്ദുൾ അസീസ്, മൃദംഗം ഡോക്ടർ പി കെ മനോജ്, മുഖർശംഖ് താമരക്കുടി ശ്രീ ആർ രാജശേഖരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ലിസ്ണിംഗ് ടു കർണാട്ടിക് മ്യൂസിക് കോൺസേർട്ട് ബൈ വെച്ചൂർ ശ്രീ സി ശങ്കർ. Accompanying artists were Shri T.M. Abdul Aziz on the violin, Dr. P.K. Manoj on the mridangam, and Thamarakudi Shri R. Rajashekaran on the morsing. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. Now we bring you a vocal recital by Lalita Balasubramaniam. She is accompanied by C.S. Anurup on violin and N. Shrikumaravarma on mridangam. Swami Nath Paripalaya, Nataragam Aditalam, Muthuswami Dikshidar Kriti. First item of this concert is Swami Nath Paripalaya, in Raga Nata, set to Aditala, composed by Muthuswami Dikshidar.

മരിവേരെ ലതാംഗിരാഗം ഖണ്ഡചാപ്പുതാളം പട്ടണം സുബ്രഹ്മണ്യയ്യരുടെ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ ലതാംഗിരാഗ സെറ്റു ഖണ്ഡചാപ്പുതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയ്യർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ലളിത ബാലസുബ്രഹ്മണ്യം. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് എൻ ശ്രീകുമാരവർമ്മ ഓൺ മൃദംഗം. അനുദിനമുനു ബേഗഡരാഗം രൂപകതാളം പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ ഇൻ രാഗ ബേഗഡ സെറ്റു രൂപകതാള അനുദിനമുനു.

അവസാന ഇനമായി ശ്രീകാന്തിമതി, ഹേമവതി രാഗം, ആദിത്താളം, മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീകാന്തിമതി ഇൻ രാഗ ഹേമവതി സെറ്റ് ടു ആദിത്താള, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ലളിത ബാലസുബ്രഹ്മണ്യം. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH channel, Anytime Indian Music.